0: ആകാശവാണിയുടെ എല്ലാ മലയാളം ചാനലുകളും ന്യൂസ് ഓൺ എയർ ആപ്പിൽ ഇപ്പോൾ ലഭ്യമാണ്. ആകാശവാണി എന്നും നിങ്ങളോടൊപ്പം.
1: എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി.
2: ന്യൂസ് ഓൺ എയർ പ്രോഗ്രാം বাংলা ভাষায় এখন ভালো ভালো সঙ্গীত খবর আর অনেক রকম ভালো প্রোগ্রাম শোনা যাচ্ছে. আমিও শুনছি আর আপনারাও এর সাথে যোগদান করুন.

0: യുവവാണി പ്രതിഭാവന്ത യുവഗായകി രേവതി അനിൽ കുമാർ അവരൊന്നിഗെ മാതുകതെ അവരൊന്നിഗെ മായാരാമൻ
1: യുവ ശ്രോതൃകളെ നമസ്കാര സരിഗ